ശ്ലോക തദ്ഹോസയാണ് പ്രസർജന സിമരഹോ ഹർ ഹർ രായ കാസ ഹർ മനരഖോ നാനക് ദൂപരം പവജായ അസ്തിപതി

ഭയാനുപിൻസയാന്തേര സോണ ഉപദേശിർ ദേവസാവുമാനിച്ചേനാൻ ഫലപാവ് ഹാലത്ത് പാലത്ത് ദ്വയ ലേഹോസ്വാര് രാം നാമയന്തരേ താര പൂരേ ഗുരുക്കി പൂരി ദീക്ഷാ ജസുമാനുഭാസയത്തെ സാജ് പരീക്ഷ

ഗോവിന്ദു ജലു ജലഹംസ മനവാ നിർമ്മലമരി മനസ മന്നിർമ്മൽ സദാ മുഖ സുഖം മനനോ ഉജ്ജ്വല സദാ മുഖ സോഹേ ഹാര ഉത്തമ നാമ ത്യാവണയാ ഹവാരി ജിയോവാരി ഗോവിന്ദ ഗുണ ഗാവണയാ ഗോവിന്ദ ഗോവിന്ദ കഹേ ദിൻ രാത്രി ഗോവിന്ദ ഗുണീ സാ ഗോവിന്ദ ഗുണ ഗുണ